അള്ളാഹുഗെ ദീനശ് എബഹി തബഅവാം വി അള്ളാഹുഗെ ദീനശ് ഹിദായതായി ഇർഷാദ് ദെവ്വംഗ അള്ളാഹവ്രെ മൊഴി ഖാഖുയെ അതി തിമം മെന്നി ഹമ എഖനി എഖലാംഗ്യം അളുഖം കുറാ മീഹുന്നേ.